0: 104.6. Hey, ഇവിടെ എല്ലാം ഫൈവ് ആണ്. ടേക്ക് ഓഫ് തേഴ്സ്ഡേ. ടേക്ക് ഓഫ് തേഴ്സ്ഡേ.
1: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, സുപ്രഭാതം. അങ്ങനെ സമയം കൃത്യം 7 മണിയാണ്. ദാ കൃത്യം 7 മണിക്ക് തന്നെ ദാ ഇന്ന് വ്യാഴാഴ്ച ടേക്ക് ഓഫ് തേഴ്സ്ഡേയുമായി ഞാൻ എത്തിയിട്ടുണ്ട്. കൂടെ ഞാൻ ടാനിയ. ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം കൂടുതൽ വൈബായിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ ബ്യൂട്ടിഫുൾ സോങ്. അങ്ങനെ ആദ്യത്തെ ട്രാക്കിലേക്ക് പോകാം. പാട്ട് കേട്ട് നമുക്ക് ദേ വേഗം തിരിച്ചു വന്നിട്ട് കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ.

0: Take Off Thursday. Take Off Thursday. Take Off Thursday with RJ Thania.
1: നിങ്ങൾക്ക്
2: ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
1: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
2: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
3: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്, വി ഗോട്ട് യു കവേർഡ്.
4: വൈബ് FM 104.6. ഹേ, ഇവിടെ എല്ലാം വൈബ് ആണ്.
0: Take Off Thursday.
5: Take Off Thursday.
0: Take Off Thursday.
6: ഗ്യാസ് അങ്ങനെ പാട്ടൊക്കെ കേട്ടതേ, നമ്മൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണല്ലേ. ഇന്ന് ജൂലൈ 30th ആണ്. അങ്ങനെ ഈ ഒരു മാസം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഇനിയിപ്പോ നമ്മൾ വർത്തമാനം പറയുന്ന ദിവസം, അതായത് അടുത്ത തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് ദാ ഓഗസ്റ്റ് മാസം ഇങ്ങെത്തും. ഓഗസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസിലാൻഡിന് ഒരുപാട്

ആഘോഷ പരിപാടികളും ഒക്കെ ഉണ്ടല്ലേ. സോ നമ്മുടെ മെയിൻ പരിപാടി വൈകിട്ട് എന്താ പരിപാടി എന്ന് നമ്മുടെ സ്വന്തം ലാലേട്ടിന്റെ പ്രോഗ്രാമാണ്. സോ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണോ, അല്ലെങ്കിൽ പാട്ടും ഡാൻസും അല്ലെങ്കിൽ സ്കിറ്റും ഇതൊക്കെ തകൃതിയെ കാണാനുള്ള തകർപ്പൻ ആയിട്ടുള്ള ഒരു ഒരു ഒരു ആഗ്രഹത്തിലും അതേപോലെ ഒരു ക്യൂരിയോസിറ്റിയിലും ഒക്കെയാണോ നിങ്ങളുള്ളത്? എന്തായാലും ഇതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം വേഗം ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്തോളൂ. നമ്മുടെ കൊക്കൊക്കൈ പ്രസൻസ് ലാലേട്ടിന്റെ ലൈവ് ഇവന്റ് വൈകിട്ട് എന്താ പരിപാടി ടൈറ്റിൽ സ്പോൺസേർഡ് ബൈ Instant Mobile Mortgages and Insurance and Media Partner by നമ്മുടെ സ്വന്തം ദൈ വൈബ് എഫ് എം. അപ്പോ അതിലേക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം വേഗം വൈകിക്കാണ്ട് വൈകിട്ട് എന്താ പരിപാടിയുടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തോളൂ കേട്ടോ.

0: ബ്രേക്ക്ഫാസ്റ്റിന് ആവി പറക്കണ പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും.
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിബാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും, അതും ജസ്റ്റ് $15.
0: അപ്പൊ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?

0: ബ്രേക്ക്ഫാസ്റ്റിൽ ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും,
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിബാജി, നോർത്ത് ഇന്ത്യൻ ആലു പരാത്ത, ബേബി ബട്ടൂര കോംബോയും, അതും ജസ്റ്റ് $15.
0: അപ്പൊ ലഞ്ചിന്റെ കാര്യം?
1: അതും ജസ്റ്റ് $15 കൊതിയൂറും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും, പിന്നെ ജസ്റ്റ് $20 കിഡിലും ബുഫേ ലഞ്ചും. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM ടു 10:30 AM, ലഞ്ച് 12 PM ടു 3 PM. സലിം ഹസൻസ് കിങ്സ് പാർക്ക്, 35 ഹോബ്സൺ സ്ട്രീറ്റ്, ഓക്ലൻഡ് CBD. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. Take off Thursday. Take off Thursday. Take off Thursday.
0: യെസ് യെസ് യെസ്, ദേ അങ്ങനെ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദാ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള സെഗ്മെന്റിലേക്ക് നമ്മൾ എത്താൻ പോവുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ദേ നമുക്ക് ദേ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റോറിയുമായി ഒരാൾ നമ്മുടെ കൂടെ കൂടിയത് കേട്ടോ. കൂടി ഞാൻ അറിയാം, ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. സോ ദാ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി നമുക്കൊന്ന് കേട്ടാലോ.
2: ഹായ് ടാനിയ, എൻ്റെ പേര് രുദ്ര. അപ്പൊ ഇന്ന് വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ട് എൻ്റെ എന്താ പറയാ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ കൂടെ നിന്ന കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് എന്താ പകരം വെക്കാൻ പറ്റാത്ത റീപ്ലേസബിൾ എന്നൊക്കെ പറയില്ലേ ലൈഫ്.

0: talk about the culture, we play it.
1: Vibe FM 104.6. ഇവിടെയുള്ള വൈബാണ്. നിങ്ങൾക്ക് കാറുണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്, നിങ്ങൾക്ക്

0: ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്,
1: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്. പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
0: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
1: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
2: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്, വി ഗോട്ട് യു കവേർഡ്.
3: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം vibe ആണ്. Take off Thursday.
4: അങ്ങനെ വിത്ത്ലവ് ഒരു പാട്ടിലേക്ക് എത്താനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ടേക്ക് ഓഫ് തേഴ്സ്ഡേ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമും എത്തിയിരിക്കുകയാണ്. സോ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ വിത്ത്ലവ് ഒരു പാട്ടിലെ പാട്ടുകൾ കേൾക്കണ്ടേ? ആർക്കാണ് ഡെഡിക്കേഷൻ അറിയണ്ടേ? ഇന്ന് അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങളുടെ ഫേവറേറ്റ് വൺസിന് വേണ്ടി നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ് ത്രൂ വൈബ് എഫ് എം 104.6. വിത്ത്ലവ് ഒരു പാട്ടിലൂടെ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാണ്, ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് ഒരു വോയിസ് മെസ്സേജ് അയച്ച് നമ്മളോട് പറഞ്ഞാൽ മാത്രം മതി ത്രൂ ഇൻസ്റ്റഗ്രാം. സോ എല്ലാം ഓക്കെ അല്ലേ? നമുക്ക് നമ്മുടെ ട്രാക്കിലേക്ക് അല്ലെങ്കിൽ ആ വോയിസ് നോട്ടിലേക്ക് ഒന്ന് പോയാലോ? കോടി ഞാൻ ടാണി ആർത്തേഴ്സ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ് ആൻഡ് ഇത് വിത്ത്ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്.
5: ഹായ് ടാനിയ, എന്റെ പേര് മിനി. എനിക്കും എന്റെ മക്കൾക്കും കൊച്ചുമോനും വേണ്ടി രാവ് നിലപ്പൂവ് എന്നുള്ളൊരു പാട്ട് വെച്ചു തരാൻ പറ്റുമോ?

0: your community on planetaudio.org.nz.
1: Hello, I'm Mark.
2: I'm Cookie.
3: And I'm Pi.
1: Together, we bring you the buzz, hush, and the goss.
2: Keep yourself updated with the ongoing Philippine matters and reminisce the original Filipino music favorites.
1: Every Saturday from 12:25 until 2 p.m., Tinig Pinoy brings you the hottest and the latest.
3: Here on Planet FM 104.6.
4: നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. You can also listen anytime on planetaudio.org.nz/malayalamfm.
5: Every weekday at 9:40, tune into the Korean community on KCR, only on 104.6 Planet FM. Time to make a cup of tea and relax with a commercial-free music break until we join Chakara Lim and his team with news, drama, music and more on Samlang Kamaya for our Cambodian Aucklanders. That's at midday.